പ്രസിദ്ധി. സൂര്യനഗരി, ജോധ്പൂർ, രാജസ്ഥാൻ സെ രമേശ് ചന്ദ്ര ചൗഹാൻ, മോഹിനി, കൽപിത് ഓർ ബേബി ഗർവി. അനൂപ്ഗഡ് സെ ഭഗവതി ദേവി, ജ്ഞാൻചന്ദ്, പൂനം, രവി, കോമൽ, മെഹുൽ, ചന്ദ, നേഹ, ലക്ഷ്യ, മാധവ്, അങ്കുഷ് ഓർ പൂര പരിവാർ. ചോട്ടാലാ ഹരിയാന സെ ദാര പണ്ഡിത് സഞ്ജയ് ശർമ്മ, പ്രിയങ്ക ശർമ്മ, രാജു പ്രജാപത്. ആപ് സഭീ കോ ഹം സുൻവാതേ ഹേ. പ്രോഗ്രാം കെ ആഖിർ മേ ആപ്കി കസം ഫിലിം കാ യേ ഗീത ആവാസേ ലതാ മംഗേഷ്കർ ഓർ കിഷോർ കുമാർ കി ഹൈ. പ്രോഗ്രാം കാ യേ ആഖിരി ഗീത ആപ് സുനിയേ ഓർ സുമൻ കോ ദീജിയേ ഇസ് പ്രോഗ്രാം സേ ഇജാസത്.